0: ജാതകാലോ വാസ്തു ജ്യോതിഷ്യം ഫോളോവേഴ്സ് കി ഇൻഫർമേഷൻ
1: എന്തോ
0: ഇവന്നീ നമ്മേ വാളു നമ്മനി വാളു പേ അറ്റൻഷൻ
1: ഓക്കേ ഓക്കേ
0: പ്യാർ സേ പൂരാ ഇനണ്ടി ഭയ്യാ
1: ഐസാ ക്യാ
0: സെന്റർ ലോ മൈക്കു പെട്ടി ചെപ്പുന്നാ
1: ബോലോ വാ
0: ബ്യൂട്ടിഫുൾ സ്മൈൽ തോ മീട മേട മാടൽ തോ പങ്കനാമാലു പെട്ടി അത്തദീ
1: കൗമ്പാ